0: This program was brought to you by Akashvani Bengaluru.
1: ഇതുമുണ്ട് ഇംഗ്ലീഷ് യുവവാണി.